0: വൈറൽ വൈബ്. വൈറൽ വൈബ്.
1: വൈറൽ വൈബ് ഗദമ്മിഗനസ്തേനി സമാനി റൊമാൻസ് കെഗുതുക ഗിനബൈകു സിഫകുറാ ഹിന്ദി ഫിലിം ആഷിഖി 2 ഗെ തും ഹി ഹോ.
2: ക്യോകി തും ഹി ഹോ അബ് തും ഹി ഹോ.
1: അജിത് സിംഗ് ഗെ ജാദുവി അടുൻ ഇവിഗെന്ദാ മിലവേകി മിഥുൻ കോമ്പോസ് കുഫവാലവേ. അദിത്യ റോയ് കപൂർ അതി ശ്രദ്ധാ കപൂർ ഫെണിഗെന്ദാ മിലവേകി ദേഹസ് തേരവണാഹരു നെരുണു ആഷിഖി 2 ഫിലിം ഗെ എമ്മെ കാമ്യാബെല്ലവ. ಮಿ ಲವೆನ್ ಲೋಬಿಗೆ ಎಮ್ಮೆ ಫುಂ ಎಮ್ಮೆ ಇಹುಸಾಸಿ ಸಿಫ ದಕ್ಕುವದೆ. ಲವೆಗೆ ಹಮ ಕೊಮ್ಮೆ ನೋಟ ಕುಂವಸೀತ ತಫಾತ್ ಇಹುಸಾಸೆ ಕುರುವ. ಮಿ ಲವಣಿ ಹಿಂದಿ ಲವಚಾಟ್ತೋಗೆ ವರ ಮತಿನ್ ಜಾಗ ಹೋದಾಫ. ಅದು ಯೂಟ್ಯೂಬ್ಗ ಮಿಲವ ರಿಲೀಸ್ ಕುರಿತ ಎಮ್ಮೆ ದಿಹ ದೋಸ್ತೆರೆ ಮಿ ಲವೆವಣಿ ಗ್ಯಾಗಣಕ ಫಸ್ಟ್ ಮಿಲಿಯನ್ ವ್ಯೂಸ್ ದಿಬಿಫ. ಮಿ ಲವೇಕಿ ಅರ್ಜಿತ್ ಸಿಂಗ ಇಂಡಿಯಾಗ ಉನ್ನ ತರುಹೀಬು ಇತುರ್ಬೇಕೆಂದಿಯಲ್ಲವೇ.

0: കളായി ഹുദും,
1: കളായി ഹുദും. അമേക്കാണ് ഇന്നു അധ്യായയ്ക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: Just once. फिर कभी उसे अपने से दूर नहीं जाने दूंगा.

0: ഫർഹാദ്ക്ക് അട് ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായക
2: മോദി എക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം
3: രീതി അപ്പൊ

0: ഫർഹാദ്ക്ക് അടു ദിവഹി എഫ് എം ദിവഹി നായകു
1: മോദി ഹെക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം.